ീക്കും സുടരേ യേശുറായ എമ്പാഴ്വിൽ ആനന്ദമേ പിനം എമ്പാഴ്വിൽ ആനന്ദമേ ആട്കൊണ്ട യേശു തിരുപ്പാദം അമർന്ന് ആറുതൽ അടைகின்றோம் അമൈ